സന്ദേശങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ. ഇന്ന് നമുക്ക് സൗഹൃദത്തെ കുറിച്ച് സംസാരിക്കണം, സിസ്റ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കണം, അങ്ങനെ സംസാരിക്കാൻ ഒത്തിരിയുണ്ട്. എന്താ നിങ്ങൾ റെഡി അല്ലേ? ഞാൻ എപ്പോഴേ റെഡി. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കൂടെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ആ പഴയ ഫ്രണ്ടിനെ ആയിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത് അല്ലേ. ഇനി സിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും വഴക്കോടുന്നത് സിസ്റ്റേഴ്സിനോടായിരിക്കും, പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും നമ്മുടെ സിസ്റ്റേഴ്സിനെ ആയിരിക്കും. അപ്പോൾ ഇനിയും ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്, സോ ഒരു പാട്ടായിട്ട് തിരിച്ചുതരാം. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം വാർഷിക് ഡാവിൽ കുട്ടി RJ ശ്രീബാല.

0: മോർണിംഗ് തൃശൂർ. ദിസ് ഇസ് മൈ റേഡിയോ 90.5 കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം മാർജി ക്രാവിൽ കുട്ടി ആർജി ശ്രീബാല. ഇനി നമ്മുടെ SMS ക്വസ്റ്റ്യൻ ടൈമാണേ. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദി മൂവി ഡയലോഗാണേ. നമ്മളിപ്പോൾ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയിലെ ഡയലോഗാണ് നിങ്ങൾ പറയണേ. അപ്പൊ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.
1: കുടിക്കാൻ
2: കഴിച്ചതാണോ?
3: വേണ്ട, ചായ മതി.
2: രണ്ട് ഇഡ്ഡലി എടുത്താ ബുദ്ധിമുട്ടാവില്ലല്ലോ.
3: ഇല്ല, വിശന്ന് വലഞ്ഞ് കേറി വന്ന എനിക്ക് അറിഞ്ഞ ആഹാരം തരാൻ തയ്യാറായ പെൺകുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാടോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വില കൂടിയ സ്ത്രീധനം.
0: എല്ലാവർക്കും ഉത്തരങ്ങളൊക്കെ കിട്ടിയല്ലോ അല്ലേ? ആ അപ്പൊ ഞാൻ ഇപ്പൊ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യണേ. 9072879090 ഒന്നുകൂടെ പറയാം. 9072879090. സോ സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90.5 കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം മാർജി ക്രാവിൽ കുട്ടി ആർജി ശ്രീബാല.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഗുഡ് മോർണിംഗ് തൃശൂർ, ദിസ് ഈസ് മൈ റേഡിയോ 90.fm. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം വർഷിക്കടാവിൽ കുട്ടി അർജുൻ ശ്രീബാല. നമുക്ക് കുറച്ച് വർഷങ്ങൾ പുറകിലേക്ക് പോവാം. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അലറ ചില്ലറ സാധനങ്ങൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് കൊടുത്തിട്ട് നമ്മൾ ക്ലാസ്സിലിരുന്ന് കഴിച്ചിട്ടില്ലേ? ടീച്ചർ കാണാണ്ട് കഴിച്ചിട്ടുണ്ടാവും. ഞാനും ചെയ്തിട്ടുണ്ട്. ഹോംവർക്ക് ചെയ്യാൻ മറന്നിട്ട് അസംബ്ലിയിൽ ക്ലാസ്സിൽ നിന്നിട്ട് സമയം കയ്യിൽ പിടിച്ച് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ ഹോംവർക്ക് ചെയ്തിട്ടില്ലേ? അതും ഉണ്ടാവും. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർക്കാനുള്ള ദിവസം കൂടെയാണ് ഇന്ന്. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90.fm. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം വർഷിക്കടാവിൽ കുട്ടി ആർ ജെ ശ്രീബാല.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ, ഗുഡ് മോർണിംഗ് തൃശൂർ. ദിസ് ഇസ് മൈ റേഡിയോ 90.5 കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം വാർഷിക് രാവിൽ കൊട്ടിയാജി ശ്രീബാല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അമ്മയും അച്ഛനും സഹോദരങ്ങളും അല്ലാതെ നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന, നമ്മുടെ അലറ ചില്ലറ വട്ടുകൾക്കൊക്കെ കൂട്ടു നിൽക്കുന്ന ഒരു കാറ്റഗറിയാണ് നമ്മുടെ ഫ്രണ്ട്സ്. കോളേജിൽ ഒരുമിച്ച് ബെഞ്ചിലിരുന്ന് പഠിച്ചവര്, ഒരു ചായ ഒരു ഗ്ലാസ്സിൽ കുടിച്ചവര്, ഒന്നിച്ച് പണി വാങ്ങി പ്രിൻസിപ്പൽ റൂമിൻ്റെ മുമ്പിൽ ഒന്നിച്ച് നിന്ന ഫ്രണ്ട്സിനെ നിങ്ങൾ ഇപ്പോൾ ഓർക്കണം. സോ ജസ്റ്റ് ആ വാട്സപ്പ് എടുത്ത് ആ ബെസ്റ്റ് ഫ്രണ്ടിനെ ഒന്ന് മെസ്സേജ് അയക്കി. അതുവരെ ഒരു പാട്ട് എടുത്ത് തിരിച്ചുതരാം. സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് മൈ റേഡിയോ 90.5 കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം വാർഷിക് രാവിൽ കുട്ടി ആർ ജെ ശ്രീബാല.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ശ്രോതസ് മരടോണാൻ്റെയും കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം മാർജിക്ടാവിൽ കൊട്ടിയാർജി ശ്രീബാല. നമ്മളെ എപ്പോഴും പുകഴ്ത്തുന്നവർ നല്ല സുഹൃത്തുക്കളാവണമെന്നില്ല, എന്നാൽ നമ്മളെ എപ്പോഴും കളിയാക്കുന്ന എടാ പോടാ എന്നൊക്കെ വിളിക്കുന്ന, നമ്മളിൽ നിന്ന് എപ്പോഴും പൈസ കടം വാങ്ങുന്ന ആ കൂട്ടുകാരനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. പക്ഷേ ഇതിൽ രണ്ട് തരം ആൾക്കാരുണ്ട് കേട്ടോ, നമ്മളെ പൈസയ്ക്ക് വേണ്ടി മാത്രം നമ്മുടെ കൂടെ നിൽക്കുന്നവരുണ്ട്, അപ്പോൾ അതല്ല നമ്മുടെ യഥാർത്ഥ കൂട്ടുകാരൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം കേട്ടോ. അപ്പോൾ അവരെ നമ്മളെപ്പോഴും ചേർത്തും കൂടെ നിർത്തണം. സോ അതിനുള്ള ദിവസം കൂടിയാണ് ഫ്രണ്ട്ഷിപ്പ് ഡേ. അപ്പോൾ നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു തരാം അല്ലേ. സോ സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം വാർഷിക്കാവിൽ കുട്ടിയാർജി ശ്രീബാല.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം വാർഷികാവിൽ കുട്ടി അജി ശ്രീബാല. ജീവിതത്തിൽ എത്ര വലിയ പ്രോബ്ലംസ് വന്നാലും കൂടെ നിൽക്കാൻ, കട്ടയ്ക്ക് നിൽക്കാൻ ഒരു ചങ്കുണ്ടെങ്കിൽ ഏത് വലിയ കോട്ടയും നമുക്ക് കീഴടക്കാം. അതുകൊണ്ട് കൂടെയുള്ളവരെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല കേട്ടോ. സോ നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചുതരാം അല്ലേ. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം വാർഷികാവിൽ കുട്ടി ആർ ജെ ശ്രീബാല.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഗുഡ് മോർണിംഗ് തൃശ്ശൂർ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടം, നിങ്ങൾക്കൊപ്പം മാർജിക്രാവിൽ കുട്ടി അജയ് ശ്രീബാല. ഫ്രണ്ട്ഷിപ്പ് ഡേനെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇനി നമുക്ക് സിസ്റ്റേഴ്സ് ഡേനെ കുറിച്ച് പറയാം. നമ്മുടെ ജീവിതത്തിൽ ഒരു പെങ്ങളുട്ടിയോ അല്ലെങ്കിൽ ഒരു ചേച്ചിയുട്ടിയോ ഉണ്ടെങ്കിൽ അതൊന്ന് ആലോചിച്ച് നോക്കൂ, വേറെ ലെവലാണല്ലേ. എപ്പോഴും വഴക്കിടാനും കംപ്ലൈൻറ്റ് പറയാനും ഒരാൾ, പക്ഷെ നമ്മളെ ആരെങ്കിലും ഒന്ന് വേദനിപ്പിച്ചാൽ അതവർ സഹിക്കില്ല. അതാരടാ എന്ന് ചോദിക്കാൻ ആ സിസ്റ്റേഴ്സ് വരും. സോ അങ്ങനെയുള്ള സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു ബിഗ് ഹൈ. അപ്പോൾ വിശേഷങ്ങൾ തീർന്നില്ല, സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം, നിങ്ങൾക്കൊപ്പം മാർഷിക്രാവിൽ കുട്ടി അജയ് ശ്രീബാല.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടും. നിങ്ങൾക്കൊപ്പം വാർഷിക് രാവിൽ കുട്ടി ആർജി ശ്രീബാല. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് സിസ്റ്റേഴ്സ് ഡേനെ കുറിച്ചാണല്ലോ. സത്യം പറയണം, വീട്ടിലൊരു ചേച്ചിയോ അനിയത്തിയോ ഉണ്ടെങ്കിൽ ടി വി റിമോട്ടിന് വേണ്ടി, ഡ്രസ്സിന് വേണ്ടി, വള, മാല, കമ്മൽ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും വേണ്ടി ഒരു ദിവസമെങ്കിലും തല്ലു പിടിക്കാത്തതായിട്ടുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ല മെമ്മറീസിൽ ഒന്നാണ് സിസ്റ്റേഴ്സ് ഹുഡ്. സോ നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു തരാം. സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം മാർജിക് രാവിൽ കുട്ടി ആർജി ശ്രീബാല.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം മാർഷി ക്രാവിൽ കുട്ടി ആർജി ശ്രീബാല. വീട്ടിൽ ഒരു ചേച്ചിയോ അനിയത്തിയോ ഉള്ളവർക്കറിയാം അത് എത്ര അടിപൊളി അനുഭവമാണെന്ന്. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കും വരെ തല്ലാണ്. അമ്മയുടെ കയ്യിൽ നിന്ന് മാക്സിമം അടി വാങ്ങിക്കൊടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചേച്ചി അനിയത്തി മിടുക്കികളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇങ്ങനത്തെ പുലിക്കുട്ടികളുടെ വിശേഷം തീർന്നിട്ടില്ല. നമുക്കൊരു പാട്ടെടുത്ത് തിരിച്ചു തരാം. സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം മാർജിക് രാവിൽ, നിങ്ങളുടെ സ്വന്തം കുട്ടി ആർജി ശ്രീബാല.

വേൾഡ് കപ്പിന്റെ ആ വലിയ ചൂടും ആവേശവും ഏറെക്കുറെ അടങ്ങിയ മട്ടാണ്. എന്നാൽ കേരളം ഇപ്പോൾ കാലവർഷത്തിന്റെ തണുപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ രൂപേഷ്. വരന്തരപ്പള്ളി ജനത UP സ്കൂളിലെ ഗണിതവും ഇംഗ്ലീഷും അധ്യാപകനായ ഞാൻ ക്ലാസ് മുറിയോടൊപ്പം ഈ റേഡിയോ മൈക്കിനെയും പ്രണയിക്കുന്ന ആളാണ്. ഗണിത അധ്യാപകനായതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് 12 എന്ന സംഖ്യയുടെ പ്രത്യേകതയാണ്. 12 മണിക്കൂർ, 12 വർഷങ്ങൾ, 12 രാശികൾ, അങ്ങനെ ഒരു സൈക്കിൾ പലപ്പോഴും പൂർത്തിയാകുന്നത് 12 എന്ന സംഖ്യയിലാണ്. അതുപോലെ മലയാള മാസാചരണത്തിൽ 12-ാമത്തെ മാസമായ നമ്മുടെ കർക്കിടകത്തെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. പണ്ടുള്ളവർ ഈ 12-ാമത്തെ മാസത്തെ കൃത്യമായി വരവേൽക്കാൻ ഒരു വലിയ കണക്ക് പറഞ്ഞിരുന്നു. ചക്കയും മാങ്ങയും മുമ്മാസം, താളും തകരയും മുമ്മാസം, ചേമ്പും ചേനയും മുമ്മാസം, അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം. എങ്ങനെയുണ്ട് അന്നത്തെ ഫുഡ് പ്ലാനിംഗ്? കൂടുതൽ കർക്കിടക വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി നമുക്ക് കുറച്ച് കിടിലൻ പാട്ടുകൾ കേട്ടല്ലോ. കഥകളും കാര്യങ്ങളുമായി കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ഇവിടെയുണ്ട്. അൺലോക്കിംഗ് ടുഡേയ്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് വിത്ത് ടീച്ചർ ആർജെ രൂപേഷ് ഓൺ മൈ റേഡിയോ 90 FM.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു. അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഏറ്റവും മികച്ച കമ്മ്യൂണിറ്റി റേഡിയോ മൈ റേഡിയോ 90 FM-ൽ നിങ്ങളോടൊപ്പം കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടീച്ചർ അജയ് രൂപേഷ്. ഓർത്തിരിക്കാത്ത നേരത്ത് മഴയും വെയിലും ഒക്കെ മാറി മാറി വരുന്നതുകൊണ്ട് പണ്ടുള്ളവർ ഈ മാസത്തെ കള്ളക്കർക്കിടകം എന്നാണ് വിളിച്ചിരുന്നത്. കള്ളക്കർക്കിടകമാണെങ്കിലും മൈ റേഡിയോ നിങ്ങൾക്ക് തരുന്ന പ്രൈസുകൾ തികച്ചും റിയൽ റിയൽ റിയൽ തന്നെയാണ്. അതെ, ഇന്നത്തെ ആദ്യത്തെ വെടിക്കെട്ട് സമ്മാനം നേടാനുള്ള സമയമായി. ഞാനിപ്പോൾ ഒരു സിനിമ ഡയലോഗ് കേൾപ്പിക്കാം.
1: കുടിക്കാൻ കഴിച്ചതാണോ?
2: വേണ്ട, ചായ മതി.
1: രണ്ട് ഇഡ്ഡലി എടുത്താ ബുദ്ധിമുട്ടാവില്ലല്ലോ.
2: ഏയ് ഇല്ല, വിശന്ന് വലഞ്ഞ് കേറി വന്ന എനിക്ക് അറിഞ്ഞ ആഹാരം തരാൻ തയ്യാറായ പെൺകുട്ടിയുടെ മനസ്സുണ്ടല്ലോ. അതാടോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വില കൂടിയ സ്ത്രീധനം.
0: ഈ ഡയലോഗ് ഏത് സിനിമയിലേതാണെന്ന് കണ്ടുപിടിച്ച് വേഗം ഞങ്ങൾക്ക് 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഉത്തരം അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഉൾപ്പെടുത്താൻ മറക്കരുത്. നമ്പർ ഒരിക്കൽ കൂടി 9072879090. ഉത്തരം വാട്സപ്പ് ചെയ്തോളൂ. ഒരുപിടി നല്ല പാട്ടുകൾ കേട്ടതിന് ശേഷം നമുക്ക് തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടിപ്സ് ആൻഡ് ട്രിക്സ് വിത്ത് ടീച്ചർ അജയ് രൂപേഷ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ് വിത്ത് ടീച്ചർ ആർ ജെ രൂപേഷ്. പണ്ടുള്ളവർ കർക്കിടകത്തെ ഒരു റീസെറ്റ് ബട്ടൺ ആയിട്ടാണ് കണ്ടിരുന്നത്. പ്രകൃതിയുടെ ഒരു റീസെറ്റ് മോഡിലേക്ക് നമ്മൾ മാറുന്ന ഒരു സമയം. കർക്കിടകത്തിലെ ഈർപ്പമുള്ള ആ തണുത്ത കാലാവസ്ഥ ശരീരത്തിനൊരു ഫ്ലെക്സിബിലിറ്റി നൽകുന്നുണ്ട്. ഈ സമയത്ത് എക്സർസൈസ് ചെയ്താൽ ശരീരം പെട്ടെന്ന് വിയർത്ത് തളരില്ല. ഈ അനുകൂല സാഹചര്യം മുതലെടുത്താണ് നമ്മുടെ കളരിപ്പയറ്റിൽ, അതായത് നമ്മുടെ സ്വന്തം മാർഷൽ ആർട്സിൽ, മെയ്വഴക്കത്തിനായുള്ള ഉഴിച്ചിലും തിരുമലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ മാസം തന്നെ നടത്തുന്നത്. ശരീരത്തിന് മെയ്വഴക്കം മാത്രമല്ല, ഉള്ളിലേക്ക് നല്ല സാലഡും ഈ സമയത്ത് ആവാം. സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങുന്ന ഓർഗാനിക് സാലഡിനെ തോൽപ്പിക്കുന്ന ഒരു ഒറിജിനൽ സാലഡ് ബോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുണ്ട്. താള്, തകര, ചീര, മത്തൻ, കുമ്പളം എന്നിങ്ങനെ 10 ഇലകൾ ചേർത്ത നാടൻ തോരൻ. 10 ഇലകൾ ഈക്വൽ ടു 100% ഇമ്മ്യൂണിറ്റി എന്നാണ് കണക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ സമയത്ത് ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുട്ടികൾക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ കർക്കിടകത്തിൽ കൊടുക്കുന്ന ഒരു പ്രത്യേക ഇലയുണ്ട്. കുട്ടികളുടെ ബ്രെയിൻ ബൂസ്റ്റർ എന്ന് വിളിക്കാവുന്ന ആ ഇല ഏതാണെന്ന് അറിയാമോ? ആ ഹെൽത്ത് സീക്രട്ടുമായി കുറച്ച് പാട്ടുകൾ കേട്ടതിന് ശേഷം നമുക്ക് തിരികെ എത്താം. മഴയുടെ താളവും പാട്ടിന്റെ ഈണവും ഒത്തുചേരുമ്പോൾ അൺലോക്കിംഗ് ദി ബെസ്റ്റ് വിത്ത് ടിപ്സ് ആൻഡ് ട്രിക്സ് വിത്ത് യുവർ ഫേവറേറ്റ് ടീച്ചർ രാജ രൂപേഷ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.

വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ടീച്ചർ ആജയ രൂപേഷ് ഓൺ മൈ റേഡിയോ 90 FM. ആ ബ്രെയിൻ ബൂസ്റ്റ് മറ്റൊന്നുമല്ല, ബ്രഹ്മി ആണ്. കർക്കിടകത്തിൽ ഈ പത്തിലക്കറി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കർക്കിടക കഞ്ഞിയും. തവിട് കളയാത്ത ഞവരയരിയും ഉലുവയും ആശാളിയും ജീരകവും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഈ കർക്കിടക കഞ്ഞി വയറിന് യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതയും ഉണ്ടാക്കുന്നില്ല. ദഹനം സുഗമമാക്കുന്ന ഇതൊരു മികച്ച മൈൻഡ് ഫുഡ് കൂടിയാണ്. മഴയത്ത് വെള്ളം കുടിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര മടിയാണല്ലോ. ദാഹിക്കാത്തതുകൊണ്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് വരളാനും പെട്ടെന്ന് ക്ഷീണം വരാനും ഒക്കെയുള്ള കാരണമായി തീരുന്നുണ്ട്. ഈ പ്രശ്നം മാറ്റാൻ നമ്മുടെ പഴയൊരു നാടൻ ഐറ്റം എടുത്താലോ? അതെ, കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും ചതച്ചിട്ട നല്ല നാടൻ സംഭാരം. വെറും വെള്ളം വേണ്ടെന്ന് പറയുന്ന കുട്ടികൾ പോലും ഈ സംഭാരം കൊടുത്താൽ വേണ്ടെന്ന് പറയില്ല. മഴക്കാലത്തെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് കുട്ടികളുടെ പഠനവും. ഈ ഓണപരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ കുട്ടികൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ ടിപ്പുമായിട്ട് കുറച്ച് പാട്ടുകൾ കേട്ടതിന് ശേഷം തിരികെ വരാം. അറിവിന്റെ ലോകത്ത് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ യു ആർ ട്യൂണിംഗ് ഇൻ ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങളോടൊപ്പം ടീച്ചർ ആജയ് രൂപേഷ് ഓൺ മൈ റേഡിയോ 90 FM.

ാണ് ഈ ഓണപരീക്ഷയും റിവിഷനൊക്കെ വരുന്നത്. പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾ തുടർച്ചയായി ഇരുന്ന് പഠിക്കരുത്. അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുന്നതുകൊണ്ട് ശരീരത്തിൽ രക്തയോട്ടം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അരമണിക്കൂർ പഠിക്കുമ്പോൾ 5 മിനിറ്റ് ഒരു സ്ട്രെച്ച് ബ്രേക്ക് എടുക്കുക, അതായത് എഴുന്നേറ്റ് നടക്കുക, അല്പം ചെറു ചൂടുവെള്ളം കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. പഠനം കഴിഞ്ഞു, ഇനി നമുക്ക് പറമ്പിലേക്കൊന്ന് ഇറങ്ങാം. മഴക്കാലത്ത് കാൽക്കീഴിൽ നമ്മൾ ചവിട്ടി മെതിച്ചു പോകുന്ന കുഞ്ഞു ചെടികൾക്ക് വലിയ ഔഷധശക്തിയുണ്ട്. അതാണ് ദശപുഷ്പങ്ങൾ. മുക്കുറ്റി, കരുക, വിഷ്ണുക്രാന്തി തുടങ്ങിയ 10 കുഞ്ഞു സസ്യങ്ങൾ മഴവെള്ളം വീണ് കുളിർന്നു നിൽക്കുന്ന ഈ കുഞ്ഞുപൂക്കളുടെ കാഴ്ച പോലെ തന്നെ മനോഹരമാണ്. ആ സമയത്തെ പ്രകൃതിയുടെ ഗന്ധവും ആ ഫ്രാഗ്രൻസും. എനിക്ക് ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട 2 ഗന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, 1 പുതുമഴ പെയ്യുമ്പോഴുള്ള മണ്ണിന്റെ ഗന്ധവും 2 പുസ്തകത്താളുകളുടെ മണവും ആണെന്ന്. മഴയും വായനയും തമ്മിലുള്ള ആ അത്ഭുത കൂട്ടുകെട്ടിനെ പറ്റി, ആ കോമ്പിനേഷനെ പറ്റി കുറച്ച് ബ്യൂട്ടിഫുൾ സോങ്സ് കേട്ടതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ് അസ് എക്സ്പ്ലോർ ടുഗദർ പുതിയ ആശയങ്ങളുടെ ടിപ്സ് ആൻഡ് ട്രിക്സുമായി നിങ്ങളോടൊപ്പം. ദിസ് ഈസ് ടീച്ചർ ആർജെ രൂപേഷ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പൊ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ട്രിപ്സ് ആൻഡ് ട്രിക്സ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ടീച്ചർ ആർ ജെ രൂപേഷ് ഓൺ മൈ റേഡിയോ 90 FM. പുറത്ത് കോരിച്ചൊരിയുന്ന മഴ പെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പുറം ലോകവുമായിട്ട് ഡിസ്കണക്ട് ആവാറില്ലേ? അത് സത്യത്തിൽ പ്രകൃതി തന്നെ നമുക്ക് തരുന്ന ഒരു മെഡിറ്റേഷനാണ്. ആ മഴയുടെ ശബ്ദത്തിന് ഒരു വൈറ്റ് നോയ്സ് എന്ന സവിശേഷതയുണ്ട്. ആ ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരു കപ്പ് കാപ്പിയും പിടിച്ച് ഇഷ്ടപ്പെട്ടൊരു പുസ്തകം വായിക്കുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കൂ. സ്ട്രെസ് എല്ലാം പമ്പ കടക്കും. എന്നാൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ മാത്രമല്ല കേട്ടോ, കുടുംബത്തിലെ എല്ലാവരെയും ഒരുമിച്ചിരുത്താനും മഴയ്ക്ക് കഴിയും. ഫോണും ഇൻ്റർനെറ്റും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മൾ കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരുന്ന് കളിച്ചിരുന്ന ചില നാടൻ ഇൻഡോർ ഗെയിമുകൾ ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് ഒന്ന് ഓർത്തെടുക്കാൻ സാധിക്കുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരവുമായി കുറച്ച് പാട്ടുകൾക്ക് ശേഷം തിരികെ വരാം. ട്യൂൺ ഇൻ ടു മൈ റേഡിയോ 90 FM, ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ ആർ ജെ രൂപേഷ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നാട്ടുവിശേഷങ്ങളും നല്ല ചിന്തകളും കോർത്തിണക്കി ലെറ്റ്സ് ഫീൽ ദ ലോക്കൽ ഹാർട്ട് ബീറ്റ്. അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്സുമായി നിങ്ങളോടൊപ്പം ടീച്ചർ ആർ ജെ രൂപേഷ് ഓൺ മൈ റേഡിയോ 90 FM. മഴയുടെ ശബ്ദത്തിനൊപ്പം പണ്ട് വീടുകളിൽ കേട്ടിരുന്ന മറ്റു ചില ശബ്ദങ്ങളുണ്ട്. കവിടി കളിയുടെ ശബ്ദം, പകിട കളിയുടെ ആവേശം, കല്ലുകളുടെ താളം, ചിരിയും ബഹളവും. മഴയത്ത് പുറത്തിറങ്ങാൻ കഴിയാത്തതിൻ്റെ സങ്കടം പണ്ടുള്ളവർ മാറ്റിയിരുന്നത് ഈ നാടൻ കളികളിലൂടെയാണ്. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ, ഇന്നത്തെ കുട്ടികൾ ഒറ്റയ്ക്ക് മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനുകളിൽ കളിക്കുന്ന ഗെയിമുകളേക്കാൾ എത്രയോ മികച്ച ബ്രെയിൻ എക്സസൈസ് ആയിരുന്നു ഈ നാടൻ കളികൾ. വെറും ഒരു നേരം പോക്കിനൊക്കെ അപ്പുറത്ത് കുട്ടികളുടെ ഏകാഗ്രതയും ഗണിത ചിന്തയൊക്കെ വർദ്ധിപ്പിക്കാനും ഒത്തൊരുമയുടെ വില മനസ്സിലാക്കാനും ഒക്കെ ഇത്തരം കളികൾ വലിയ രീതിയിൽ സഹായിച്ചിരുന്നു. ഇവിടെ കവിടി കളിയുടെയും മറ്റൊക്കെ ശബ്ദമാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ മറ്റൊരിടത്ത് ഇപ്പോൾ കേൾക്കുന്നത് കൈത്തറിയുടെ താളമാണ്. ഓണപ്പൂവിളിക്കായി കസവണിഞ്ഞ വസ്ത്രങ്ങളുടെ ഊടും പാവും നെയ്തെടുക്കുന്ന ആ കൈത്തറി ഗ്രാമങ്ങളെപ്പറ്റി പറയാൻ കുറച്ച് പാട്ടുകൾ കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂട്ടിന് എപ്പോഴുമുള്ളതുപോലെ ടീച്ചർ ആർ ജെ രൂപേഷ് ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ടീച്ചർ ആജയ രൂപേഷ് ഓൺ മൈ റേഡിയോ 90 FM. ചേന്നമംഗലത്തെയും കുത്താമ്പുള്ളിയിലുമൊക്കെ കൈത്തറി ഗ്രാമങ്ങളിലെ തൊഴിലാളികളെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചിങ്ങമാസത്തിലെ ഓണക്കോടിക്ക് പിന്നിലെ വലിയ അധ്വാനം നടക്കുന്നത് ഈ കർക്കിടക മാസത്തിലാണ്. പുറത്ത് കോരിച്ചൊരിയുന്ന മഴയത്ത് കർക്കിടകത്തിൻ്റെ ഇരുട്ടിലാണ് ചിങ്ങത്തിൻ്റെ വെട്ടിത്തിളങ്ങുന്ന കസവുകൾ അവർ നെയ്തെടുക്കുന്നത്. കൈത്തറി വസ്ത്രങ്ങളുടെ പാരമ്പര്യം നമ്മൾ ധരിക്കുമ്പോൾ അവരുടെ അധ്വാനത്തെ കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കൈത്തറി വസ്ത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട് നമുക്കിടയിൽ? അധ്വാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ മറക്കാൻ പാടില്ലാത്ത മറ്റൊരു കൂട്ടരുണ്ട് കേട്ടോ. മഴക്കാല ശുചീകരണത്തിൻ്റെയൊക്കെ ഭാഗമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ കൊതുക് വളരാനുള്ള സാഹചര്യം ഒഴിവാക്കി ഡ്രൈ ഡേ ആചരിക്കുന്ന ഇന്നത്തെ തലമുറയുടെ ഉത്തരവാദിത്തം, അതിനെ നമുക്ക് ശരിക്കും അഭിനന്ദിക്കേണ്ടതാണ്. അതോടൊപ്പം മഴയത്തും നമുക്ക് ചുറ്റും ശുചീകരണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹരിത കർമ്മ സേനാംഗങ്ങളെയൊക്കെ നമുക്ക് ഹൃദയത്തോട് ചേർക്കാം. ഇനി ഒരു സ്കൂൾ ഓർമ്മയിലേക്ക് പോയാലോ. മഴയത്ത് ഒരു കുടക്കീഴിൽ മൂന്നും നാലും കൂട്ടുകാർ ചേർന്ന് പോകുമ്പോൾ അതിൽ ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള സുഹൃത്ത് എന്ന് കണ്ടുപിടിക്കാനൊരു ട്രിക്കുണ്ട്. അത് എന്താണെന്നറിയാമോ? ആ ഓർമ്മകളിലേക്ക് കുറച്ച് പാട്ടുകൾ കേട്ടതിന് ശേഷം നമുക്ക് തിരികെ വരാം. അറിവിൻ്റെ ലോകത്ത് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ യു ആർ ട്യൂണിങ് ഇൻ ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങളോടൊപ്പം യുവർ ഫേവറേറ്റ് ടീച്ചർ ആർ ജെ രൂപേഷ് ഓൺ മൈ റേഡിയോ 90 FM.

വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ടീച്ചർ ആർ ജെ രൂപേഷ് ഓൺ മൈ റേഡിയോ 90 FM. ഒരു കുടക്കീഴിൽ മൂന്നും നാലും പേർ ചേർന്ന് പോകുമ്പോൾ അതിൽ ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആൾ എന്നറിയാൻ അതിൽ ആരാണ് ഏറ്റവും കൂടുതൽ നനഞ്ഞത് എന്ന് നോക്കിയാൽ മതി. മറ്റുള്ളവർക്ക് നനയാതിരിക്കാൻ കുട ചെരിച്ചു പിടിച്ച് സ്വന്തം തോളും ഷർട്ടും നനയ്ക്കുന്ന ആ ചങ്ങാതിയുടെ സ്നേഹമുണ്ടല്ലോ, അത് തന്നെയാണ് യഥാർത്ഥ സൗഹൃദം. നിങ്ങളുടെ ഏറ്റവും സുന്ദരമായ സ്കൂളിലെ മഴയോർമ്മ എന്താണ്? മഴക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും നമ്മെ പഴയ ചരിത്രങ്ങളിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. പണ്ട് കർഷകർക്കും തൊഴിലാളികൾക്കും ജോലിയില്ലാതിരുന്ന ഒരു സമയമായിരുന്നു ഈ കർക്കിടകം എന്നതുകൊണ്ട് ഈ മാസത്തെ നമ്മളൊരു പ്രത്യേക പേരിലൊക്കെയാണ് അവർ വിളിച്ചിരുന്നത്. ആ അതിജീവനത്തിൻ്റെ മാസം, ആ അതിജീവനത്തിൻ്റെ ചരിത്രവുമായി കുറച്ച് പാട്ടുകൾ കേട്ടതിന് ശേഷം നമുക്ക് തിരികെ വരാം പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സുമായി. കൂട്ടിന് എപ്പോഴുമുള്ളതുപോലെ ടീച്ചർ ആർ ജെ രൂപേഷ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, മൈ റേഡിയോ 90 FM-ൽ ടിപ്സ് ആൻഡ് ട്രിക്സിൽ കർക്കിടക വിശേഷങ്ങളിലേക്ക് ടീച്ചർ ആർജെ രൂപേഷിനോടൊപ്പം. പുറത്ത് തോരാതെ പെയ്യുന്ന മഴ കാണുമ്പോൾ പണ്ടത്തെ ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അതെ, കർക്കിടകത്തിൻ്റെ പഴയ തലമുറ വിളിച്ചിരുന്നത് കഷ്ടപ്പാടിൻ്റെ മാസം എന്നാണ്. മകരക്കൊയ്ത്ത് കഴിഞ്ഞ് നിറച്ചുവെച്ച പത്തായങ്ങളെല്ലാം കാലിയാകുന്ന ഇല്ലായ്മകളുടെ കാലമാണ്. മുറ്റത്ത് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ പുറത്തുപോയി പണിയെടുക്കാൻ കഴിയാത്ത ദിവസങ്ങൾ. പക്ഷേ നമ്മുടെ പൂർവികർ ആ കഷ്ടപ്പാടിനെ തോൽപ്പിച്ചത് ബാങ്ക് ബാലൻസ് കൊണ്ടായിരുന്നില്ല, മറിച്ച് പരസ്പരമുള്ള സ്നേഹവും വലിയ അതിജീവന ശേഷിയും കൊണ്ടായിരുന്നു. ഉള്ളത് പങ്കുവെച്ച അവർ ആ വറുതിയെ ചിരിച്ചുകൊണ്ട് മറികടക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു. ഈ മഴക്കാലത്തെ ഓർമ്മകളും മനുഷ്യൻ്റെ ഈ അതിജീവനവുമൊക്കെ എപ്പോഴും കവി NN കക്കാടിൻ്റെ പ്രശസ്തമായ വരികളെയാണ് എന്നെ ഓർമ്മപ്പെടുത്തുന്നത്. കാലമിനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, അതെ വസന്തം വീണ്ടും വരും. മനോഹരമായ ഈ വരികൾക്കൊപ്പം ഈ മഴയുടെ താളത്തിൽ നമുക്ക് കുറച്ചുകൂടി പാട്ടുകൾ കേട്ടാലോ? പാട്ടിന് ശേഷം നിങ്ങളെ ഒരു കിടിലൻ ഗിഫ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് എക്സ്പ്ലോർ ടുഗെദർ പുതിയ ആശയങ്ങളുടെ ടിപ്സ് ആൻഡ് ട്രിക്സുമായി നിങ്ങളോടൊപ്പം. ദിസ് ഇസ് ടീച്ചർ ആർജെ രൂപേഷ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഏറ്റവും മികച്ച കമ്മ്യൂണിറ്റി റേഡിയോ മൈ റേഡിയോ 90 FM-ൽ നിങ്ങളോടൊപ്പം കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടീച്ചർ അജയ് രൂപേഷ്. ഓർത്തിരിക്കാത്ത നേരത്ത് മഴയും വെയിലും ഒക്കെ മാറി മാറി വരുന്നതുകൊണ്ട് പണ്ടുള്ളവർ ഈ മാസത്തെ കള്ളക്കർക്കിടകം എന്നാണ് വിളിച്ചിരുന്നത്. കള്ളക്കർക്കിടകമാണെങ്കിലും മൈ റേഡിയോ നിങ്ങൾക്ക് തരുന്ന പ്രൈസുകൾ തികച്ചും റിയൽ റിയൽ റിയൽ തന്നെയാണ്. അതെ, ഇന്നത്തെ ആദ്യത്തെ വെടിക്കെട്ട് സമ്മാനം നേടാനുള്ള സമയമായി. ഞാനിപ്പോൾ ഒരു സിനിമാ ഡയലോഗ് കേൾപ്പിക്കാം.
1: കുടിക്കാൻ കഴിച്ചതാണോ?
2: വേണ്ട, ചായ മതി.
1: രണ്ട് ഇഡ്ഡലി എടുത്താ ബുദ്ധിമുട്ടാവില്ലല്ലോ.
2: ഏയ് ഇല്ല, വിശന്ന് വലഞ്ഞ് കേറി വന്ന എനിക്ക് അറിഞ്ഞ ആഹാരം തരാൻ തയ്യാറായ പെൺകുട്ടി മനസ്സുണ്ടല്ലോ, അതാടോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വില കൂടിയ സ്ത്രീധനം.
0: ഈ ഡയലോഗ് ഏത് സിനിമയിലേതാണെന്ന് കണ്ടുപിടിച്ച് വേഗം ഞങ്ങൾക്ക് 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഉത്തരം അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഉൾപ്പെടുത്താൻ മറക്കരുത്. നമ്പർ ഒരിക്കൽ കൂടി 9072879090. ഉത്തരം വാട്സപ്പ് ചെയ്തോളൂ. ഒരുപിടി നല്ല പാട്ടുകൾ കേട്ടതിന് ശേഷം നമുക്ക് തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടിപ്സ് ആൻഡ് ട്രിക്സ് വിത്ത് ടീച്ചർ അജയ് രൂപേഷ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.

വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ടീച്ചർ ആജി റൂപേഷ് ഓൺ മൈ റേഡിയോ 90 FM. നമ്മൾ സംസാരിക്കുന്ന ഈ കർക്കിടകം സത്യത്തിൽ വെറും ഒരു അവസാനമാണോ? അല്ല, അതൊരു ബ്രിഡ്ജ്, ഒരു പാലമാണ്. ഇരുട്ടിൽ നിന്നും ചിങ്ങമാസത്തിൻ്റെ പ്രകാശത്തിലേക്കും സമൃദ്ധിയിലേക്കുമുള്ള ഒരു മനോഹരമായ യാത്രയാണത്. മഴ മാറി ആ പൊന്നിൻ വെയിൽ തെളിയുന്നതിനായി നമ്മൾ കാത്തിരിക്കുന്നത് പോലെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികൾക്ക് ശേഷവും ഒരു നല്ല കാലം വരുമെന്ന പ്രതീക്ഷയുടെ മാസം കൂടിയാണിത്. കർക്കിടകം തീർന്നാൽ ദുർഘടം തീർന്നു എന്നാണ് പഴഞ്ചൊല്ല്. പരീക്ഷ എഴുതുന്ന കുട്ടികൾ നന്നായി പ്ലാൻ ചെയ്ത് പഠിക്കുക, സ്ട്രെച്ച് ബ്രേക്കുകൾ എടുക്കുക, മഴക്കാല രോഗങ്ങളെ പടിക്ക് പുറത്തു നിർത്തുക. വിശേഷങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. പക്ഷേ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്ക് പറയുന്നു, ഇറ്റ് ഈസ് ടൈം ടു വൈൻഡ് അപ്പ്. കൂടുതൽ മികച്ച ടിപ്സ് ആൻഡ് ട്രിക്സുമായി മറ്റൊരു ടീച്ചർ ആജയെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സൈനിങ് ഓഫ് നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആജയ് റൂപേഷ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം എം ജി റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പൊ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: എടി കട്ടുറുമേ,

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം എം ജി റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. I say throw your hands up.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പൊ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: My Radio 90FM கேட்டறிஞர் கூட்டுகூடா.
1: ராஜாவா, ஓபன் தி டோர்.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: പൾട്ടി പക്ക് റെഡർ ല ഉടന പൾത്തേ വേൾഡ് മൊത്തം അർല ഉടന പിസ്തേ പിസിറ് കൽപ്പി പെർല ഉടന പ

അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു. അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു. അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു. അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.

0: അപ്പൊ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.